നോക്കി വരുന്തൽ കോലി തീകൾ സിരകുന്നൊടുക്കി പെടൈ കൂറോക് പാലിത്തിരും പണി പാ